നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM-ൻ്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM.

0: Is it 66557?
1: Yes.
0: May I speak to Miss Sunita Menon?
1: No, it's wrong number.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാലും ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം തന്നെ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരും

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്നാ അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മളെന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താൽപര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
2: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക്

പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഇളയനിലാ പൊഴുകിരതേ.

0: കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടുന്ന വെള്ളം കിട്ടണേ? നമുക്ക് അവിടുന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും.
4: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രമ സിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: നല്ലതായിട്ട് കുസ്തി പിടിക്കണേ.
1: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
0: എല്ലാരും പറയുന്നുണ്ട്.
2: അതാ

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ?
1: എനിക്ക് തോന്നാറുണ്ട്.
0: എന്റെ സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും.
1: ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ.
0: സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ഞാൻ സുധാനന്ദകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങളും ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238

8107055 വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളൂ അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞ,
0: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കലാപ്രബോധിനി.

എല്ലാവർക്കും കലാപ്രബോധിനിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആൻ ജോർജ്. ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഞാൻ സെക്കൻഡ് ഇയർ ബി സി എ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ വീട്ടിൽ അപ്പ അമ്മ രണ്ട് ചേട്ടന്മാരാണ്. അപ്പ ബാങ്കിലൊരു ഉദ്യോഗസ്ഥൻ, അമ്മ ഹൗസ് വൈഫ്. പിന്നെ ചേട്ടന്മാർ രണ്ടുപേരും, ഒരാൾ എൻജിനീയറും ഒരാൾ ഡോക്ടറുമാണ്. ഞങ്ങളെല്ലാവരും ഒരു പാട്ട് കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പ ഒരു എട്ട് മക്കൾ, അവരെല്ലാവരും പാടും. അവരുടെ കയ്യിൽ നിന്നാണ് എനിക്ക് പാട്ട് പാടാനും എല്ലാം ഉള്ള കഴിവ് കിട്ടിയത്. ഞാൻ ജനിച്ചു വളർന്നൊക്കെ തമിഴ്നാട്ടിലാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവിടെ അപ്പയ്ക്ക് ട്രാൻസ്ഫർ കിട്ടി, ഞങ്ങൾ അങ്ങോട്ട് ആണ്. ഞാൻ ജനിച്ചപ്പോൾ ഞാൻ അവിടെ ആയിരുന്നു. അവിടെ വെച്ച് എനിക്ക് എങ്ങനെയാണ് പാട്ട് പഠിക്കേണ്ടതെന്ന് ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ മ്യൂസിക് ടീച്ചർ അവിടുത്തെ ഒരു ഉഷാ മാം എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. പുള്ളിക്കാരത്തെയാണ് എന്നെ എല്ലാം പഠിപ്പിച്ചു തരാനും, എല്ലാം ഓരോരോ പാട്ടിൻ്റെ പരിപാടി വരുമ്പോഴും എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാട്ട് പാടി. എനിക്ക് ആദ്യത്തെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായി, ഒരു പാട്ടിൻ്റെ മത്സരം. അപ്പം അവിടെ വെച്ച് ഞാൻ ഏത് പാട്ട് പാടണം എന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. ചേട്ടന്മാർ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ ന്യൂജൻ പാട്ടുകൾ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പഴയ ഒരു തമിഴ് പാട്ടുണ്ട്, നീറ്ററില്ലാത്ത മാറ്റം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് ഞാൻ പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ട് ഞാൻ പാടി, പ്രൈസും കിട്ടി. ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം.

ഞാനപ്പം ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് ഞാൻ വെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെയാണ് എനിക്ക് എൻ്റെ മ്യൂസിക് ടീച്ചറും എല്ലാം ഉണ്ടായത്. പിന്നെ അപ്പയ്ക്ക് വീണ്ടും ട്രാൻസ്ഫർ കിട്ടി, ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോയി. കോയമ്പത്തൂരിൽ പോയപ്പം ആദ്യം കുറേ പേടിയും ഒക്കെ ഉള്ളൊരു കൊച്ചായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും ഒരു മലയാളി മ്യൂസിക് ടീച്ചറാണ് കിട്ടിയത്. ഇപ്രാവശ്യം മാമിൻ്റെ പേര് അനു മാം എന്നായിരുന്നു. മാം ഒരുപാട്

അപ്പം എനിക്ക് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വീണ്ടും അപ്പയ്ക്ക് ട്രാൻസ്ഫർ കിട്ടി. ഞങ്ങൾ പൂനെയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേക്കും ചേട്ടന്മാർ രണ്ട് വഴിയിലേക്ക് മാറി, രണ്ടുപേരും പുറത്തേക്ക് പോയി. അപ്പം വീട്ടിൽ തനിച്ചായി. പിന്നെ ചേട്ടന്മാർ ഇടയ്ക്കൊക്കെ വിളിച്ച് ഓരോരോ കാര്യങ്ങൾ പറയും. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ നല്ല രീതിയിൽ പാട്ട് കമ്പോസ് ചെയ്യും. എന്നുവെച്ചാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് എഴുതാനും പാട്ട് കൂടുതലും ഇങ്ങനെ ട്യൂൺ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ചേട്ടൻ യുക്രൈനിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ആ ചേച്ചി ഒരു പാട്ട് എഴുതി, ചേട്ടൻ അത് കമ്പോസ് ചെയ്തു, എന്നിട്ട് അവർ പാടി. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ നല്ലൊരു വരികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പഠിച്ചു. ഇപ്പം ആ പാട്ട് കൂടുതലും ഞങ്ങൾ ഫാമിലി ഗെറ്റ് ടുഗെദറിലൊക്കെ ഞാനും ചേട്ടനും പാടുമായിരുന്നു.

ഞാൻ കൂടുതലും ഒരു സൈലന്റ് ആളാണ്. ഞാൻ അധികം ആരുമായിട്ട് പെട്ടെന്ന് മിംഗിളാവില്ല. അങ്ങനെ എത്തിയപ്പം ഇങ്ങനെ എനിക്ക് പാട്ട് പാടാൻ കഴിവുണ്ട് അങ്ങനെയൊന്നും ഒരാൾക്കും അറിയില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ താഴ്ന്നത് വയ്ക്കും. അങ്ങനെയുള്ളൊരു സമയത്തൊക്കെ കൂടുതലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ളപ്പം ഞങ്ങൾ പാട്ടൊക്കെ പാടിയിരിക്കും. ഞാൻ കൊച്ചിയിലെത്തി കഴിഞ്ഞപ്പോൾ, കൊച്ചിയിൽ രണ്ട് വർഷം ഞാൻ ഇവിടെ സ്കൂളിംഗ് ചെയ്തു. ആ സമയത്തൊക്കെ എനിക്ക് എപ്പോഴുള്ള പ്രശ്നമാണ് പാട്ട് പാടാനോ അല്ലെങ്കിൽ ഇപ്പോൾ ആരുമായിട്ട് സംസാരിക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടാദ്യം. അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുമ്പം ടീച്ചർമാർക്ക് ആർക്കും അറിയില്ലായിരുന്നു എനിക്ക് പാട്ട് പാടാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഓരോരോ കഴിവുകളുണ്ടെന്ന് ഒന്നും അറിയില്ലായിരുന്നു. അപ്പം ഒരു ദിവസം ചുമ്മാ ഞങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ടീച്ചർമാർ വെറുതെ കുറച്ച് സമയം തരുമല്ലോ നമുക്കിരിക്കാനായിട്ട്, അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലും പാടുമെന്ന് ചോദിച്ചു ഞങ്ങളുടെ ടീച്ചർ. ഞാൻ ആ സമയത്ത് മിണ്ടാണ്ടിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ പാടാൻ. അപ്പം എൻ്റെ തൊട്ടടുത്തിരുന്ന എൻ്റെ കൂട്ടുകാരത്തി, അവൾ അപ്പം തന്നെ കൈവക്കിയിട്ട് പറഞ്ഞു, മാം ദേ ഇവൾക്ക് പാടാൻ അറിയാം, ഇവൾ നന്നായിട്ട് പാടുന്നു. ഞാൻ ആ സമയത്ത് സത്യം പറഞ്ഞ ആ കൊച്ചിന് എന്തിനാ അങ്ങനെ തോന്നിയെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നെ മാം എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് പാട് എന്നൊക്കെ പറഞ്ഞപ്പം ഞാനപ്പം അവിടെ തന്നെ ഇരുന്ന് ഞാനൊരു പാട്ട് പാടി. ഞാൻ വിചാരിച്ചു ഫ്ലോപ്പ് ആവും എന്ന് വിചാരിച്ചു. എല്ലാവരും എന്നെ

മിക്കവാറും എന്തെങ്കിലുമൊക്കെ പറയും എന്നൊക്കെ കരുതി. അപ്പോഴാണ് കുറേ പേര് വന്നിട്ട് എന്നോട് ചോദിച്ചത്, നിനക്ക് പാടാൻ കഴിവുണ്ടല്ലേ, നീ ഇങ്ങനെയൊക്കെ പാടൂലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊക്കെ പാടും, അല്ലെങ്കിലും അങ്ങനത്തെ കുറേ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പാട്ട് പാടി എനിക്ക് കുറേ പേര് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ അപ്പയുടെ ഫാമിലിയിൽ ഒരു അങ്കിളുണ്ട്. അങ്കിള് ഡോക്ടറാണ്. അങ്കിൾക്കാണെങ്കിൽ പാട്ട്, ഈ സെമി ക്ലാസിക്കൽ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്കിൾ എന്നോട് എപ്പോഴും പറയും, ഈ പാട്ട് പാടാൻ നിനക്ക് പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പാട്ടുകൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു പാട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മധുരം ജീവാമൃത ബിന്ദു ചെങ്കോലിലെ ഒരു പാട്ട്, അത് പാടാൻ നിനക്ക് പറ്റുമോ. അപ്പം ഞാൻ, എനിക്ക് പാട്ടറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പാടും, ഞാൻ വേണമെങ്കിൽ പാടാം, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടു. പക്ഷെ ഞങ്ങൾ ചാലഞ്ച് പോലെ തന്നിട്ട് പറഞ്ഞു പാടാൻ പറ്റുമോ ഇല്ലയോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പാടാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും എൻ്റെ അച്ഛനും കൂടെ ഇരുന്ന് കുറേ ട്രൈ ഒക്കെ ചെയ്ത് അവസാനം പാടി. അത് കഴിഞ്ഞ് പിന്നെ ഏത് കലാപരിപാടി ഉണ്ടെങ്കിലും ആ അങ്കിൾക്ക് ആ പാട്ട് തന്നെ നിർബന്ധമായിരുന്നു. അവസാനം കസിൻസിനൊക്കെ ആ പാട്ട് കേട്ട് മടുത്തു, എന്നാലും ആ പാട്ട് ഭയങ്കര ഒരു അങ്കിൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു.

അപ്പം എനിക്ക് പാട്ട് എല്ലാവരും കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാവരും എൻ്റെ പാട്ട് പാട്ട് പാടുന്ന കൊച്ച് എന്ന് അറിയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഫാമിലിയിലെല്ലാവർക്കും ഏകദേശം അറിയാം, ഫ്രണ്ട്സിനും അറിയാം, പക്ഷെ പുറത്തുള്ള ആൾക്കാർക്ക് എന്നെ അറിയത്തില്ലല്ലോ എന്ന് കരുതി ഈ കൊറോണ വന്ന സമയത്ത് ഒരുപാട് നമുക്ക് ഓൺലൈൻ കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടായി. അപ്പം ചിലതൊക്കെ ഫ്ലോപ്പായി പോയി. എന്താന്ന് വെച്ചാൽ കൂടുതൽ അവർ പാട്ട് ബേസിലല്ലായിരുന്നു നോക്കുന്നത്, എത്ര ലൈക്ക് കിട്ടി, എത്ര വ്യൂസ് കിട്ടി. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒട്ടും കിട്ടത്തില്ല. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാവരോടും ഒന്ന് ലൈക്ക് ചെയ്യണേ അങ്ങനെ പറഞ്ഞായിരുന്നു. അത് എനിക്കൊട്ടും അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ പാട്ട് കേൾക്കാതെ ആൾക്കാരെ കൊണ്ട് ലൈക്ക് അടുപ്പിക്കുന്ന എനിക്ക് താല്പര്യം ഉണ്ടായില്ലായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ പാട്ടുകൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അങ്ങനത്തെ ഓരോ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇടുന്ന കാണുമ്പം ആ കൊച്ചിന് പാടാൻ അത്ര നല്ലതായിട്ട് പറ്റുന്നുണ്ട്, എന്നെന്തും കൊണ്ട് എനിക്കും ട്രൈ ചെയ്തുകൂടാ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കുറേ പാട്ടുകൾ പാടും. അതിലേതെങ്കിലും ഓർമ്മയൊക്കെ നന്നായിട്ട് വരുമ്പം അപ്പം തന്നെ അതൊരു വീഡിയോ ആക്കി എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലിടും. ആരെങ്കിലുമൊക്കെ പണ്ടൊക്കെ അങ്ങനെ കണ്ട് ആൾക്കാർ എന്നോട് കുറേ അഭിപ്രായം

കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പം പെട്ടെന്നൊരു ദിവസം എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട്, ആ ചേച്ചിനെ ഞാൻ കണ്ടിട്ടില്ല കുറേ നാളുകൾക്ക് ശേഷം, ചേച്ചി എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് വെച്ചു, മോളെ എനിക്ക് ഒരു പാട്ട് നീ പാടുമോ. അപ്പം ഞാനിങ്ങനെ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്, പാട്ട് ഏതാണെന്ന് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. ആ ചേച്ചി അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വേറൊന്നുമില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മോളി പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട്. ആ സമയത്താണ് മാലിക് സിനിമ ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് മാലിക്കിലെ പാട്ട് ഒന്നും അറിയത്തില്ല, സിനിമ ഇറങ്ങിയ കാര്യം അറിയത്തില്ല. ഞാൻ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തീരമേ എന്ന് പറഞ്ഞ പാട്ട് അത് രാത്രി എന്നോട് ചോദിച്ചത്, കിട്ടിയ ഒരു അവസരമല്ലേ എന്ന് വെച്ചാൽ അമ്മ അപ്പം തന്നെ എൻ്റെ എടുത്തിട്ട് വന്ന് പറഞ്ഞു, കിട്ടിയ അവസരമല്ലേ അങ്ങോട്ട് ചെയ്തേക്ക്, പറ്റുന്ന രീതിയിൽ പാട്, എന്നിട്ട് ചേച്ചിക്ക് അയച്ചു കൊടുക്കുക. അപ്പം തന്നെ ഈ പാട്ട് പഠിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായത് കെ എസ് ചിത്ര അതിൽ നല്ല രീതിയിൽ പാടിയിട്ടുണ്ട്. അപ്പം ഞാൻ പാടി ചേച്ചിക്ക് അയച്ചു കൊടുത്തു, വീട്ടുകാരെ കേൾപ്പിച്ചപ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനത് നേരെ എടുത്ത് എൻ്റെ ഇൻസ്റ്റഗ്രാമിലിട്ടു, പിന്നെ കസിൻസും എല്ലാവരും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പം ആ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം.

അപ്പൊ കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കൂടുതലും ഫസ്റ്റ് 2 വർഷം ഏകദേശം ഓൺലൈൻ മോഡിൽ തന്നെയായിരുന്നു. ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ ഞങ്ങൾ ഓൺലൈൻ മോഡിലായതുകൊണ്ട് കോളേജിലെത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ എന്താണ് കുറേ നാൾ പരിചയമുള്ള ഒരു മുഖമായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് ഈ ഫസ്റ്റ് ഉള്ള എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്യാനുള്ള പ്രശ്നം എനിക്ക് അവിടെ തീർന്നു കിട്ടി. പിന്നെ അവിടെയും ഇങ്ങനെ ഓരോ പരിപാടികൾ വന്നപ്പം ഓൺലൈൻ മോഡിലായതുകൊണ്ട് എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ പോയി അവതരിപ്പിക്കേണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഞാനെല്ലാം പാടി അയക്കുമായിരുന്നു. അങ്ങനെ അയച്ച് കുറേ ഇതിനൊക്കെ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം ഞങ്ങൾ ഗ്രൂപ്പ് പരിപാടി നടത്തണമായിരുന്നു. ഗ്രൂപ്പാന്ന് പറഞ്ഞാൽ അത് ഓൺലൈൻ മോഡിൽ ഭയങ്കര കഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ഓരോ കൊച്ചുങ്ങളുടെയും പാട്ട് നമ്മളെടുത്ത് എല്ലാ ലെവലിലും നോക്കണം. അങ്ങനെ ഞങ്ങൾ ചില പാട്ടുകളൊക്കെ ഫ്ലോപ്പായിരുന്നു, പക്ഷെ അല്ലാതെ ഒക്കെ നല്ല രീതിയിൽ തന്നെ പോയി. എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തത് എൻ്റെ സൂപ്പർ സീനിയേഴ്സിൻ്റെ ഫെയർവെൽ ആയിരുന്നു. അപ്പോഴും ഞങ്ങൾ ഓൺലൈൻ, സെക്കൻഡ് ഇയേഴ്സിന് ഓഫ്ലൈനായിട്ട് അവരായിരുന്നു നടത്തുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോണെ സീനിയേഴ്സിന് വേണ്ടി. അപ്പം കുറേ കൊച്ചുങ്ങൾ ഡാൻസ് ഓൺലൈനായിട്ട് നടത്തി, പ്രാക്ടീസ് ചെയ്ത് ഒരു വീഡിയോ ഉണ്ടാക്കി, പാട്ടിന് ഞങ്ങൾ വീഡിയോ ഉണ്ടാക്കി, പിന്നെ ഞാൻ തന്നെ ഒരു പാട്ട് പാടി. ആ പാട്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അത് ഇട്ടപ്പം സീനിയേഴ്സിന് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ആ ഇത് ഇവളുടെ പാട്ടാണ്, എല്ലാവർക്കും ആൻ്റെ പാട്ടെന്ന് പറയാൻ തോന്നി. അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി. പാട്ട് ഞാൻ ഹിന്ദിയിൽ കബി അൽവിദാ നാ കഹനാന്ന് പറഞ്ഞ ഒരു പാട്ടായിരുന്നു, ഞാനിപ്പോൾ പാടാം.

കുഞ്ഞുനാള് തൊട്ട് ഇപ്പം വരെ എനിക്ക് എപ്പോഴും കൂട്ട് പാട്ടായിരുന്നു. എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു പരീക്ഷയുടെ തലേദിവസമാണെങ്കിൽ പോലും എൻ്റെ വീട്ടുകാർ ചോദിക്കുന്നത് നീ പഠിക്കുന്നില്ലേ എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കും. പാട്ടിന് അത്രയ്ക്ക് എനിക്കിഷ്ടമാണ്. പാട്ട് അധികം പഠിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറേ കുറവുകളും ഉണ്ട്. പഠിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെങ്കിലും എന്നെ പാട്ട് പുറത്ത് ഏതെങ്കിലും രീതിയിൽ അവതരിപ്പിക്കണം എന്നൊക്കെയായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ റേഡിയോ കൊച്ചിയിൽ വന്ന്, റേഡിയോ കൊച്ചി 90 FM വന്ന് പാടാൻ എനിക്ക് കിട്ടിയ ഒരു അവസരം ഭയങ്കരമായിട്ട് എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ഇവിടെ വന്നപ്പം ആദ്യം തന്നെ നല്ല പേടിയുണ്ടായി, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം കുറച്ച് കൂളായി കൂളായി വന്നു. എല്ലാവർക്കും ഓരോരോ കഴിവുകൾ ദൈവം തരുന്നുണ്ട്. എനിക്ക് കിട്ടിയ കഴിവ് ഇവിടെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റി. അതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും മുന്നോട്ട് എനിക്ക് ഈ ഒരു പാട്ട് വെച്ച് എനിക്ക് പോവാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ദൈവം സഹായിച്ച് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന്, റേഡിയോ കൊച്ചി 90 FM എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ബോറടുപ്പിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അവസാനമായിട്ട് ഞാനൊരു പാട്ട് പാടി ഞാൻ അവസാനിപ്പിക്കാം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
2: ഏ അല്ലടാ, എനിക്കൊരു PR പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു? ഇത് പറ്റിയ സമയമാണ്.
2: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
2: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
2: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആമ്പിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
2: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
1: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
2: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
1: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്,
2: teresaspgdprj@gmail.com.
1: അല്ലേ? കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്.

രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള മൂന്ന് മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: ജ്ഞാനം സ്വരലയ സാന്ദ്രമാം പല്ലവി ജ്ഞാനം ദാനം സ്വരലയ സാന്ദ്രമാം പല്ലവി
1: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.